പ്രസാദനാനം ഗുരുവംഗത് പ്രം പദ്വിഭാവേ ആയാഹക്കാര ചരണവാര രാം നാം സമായ ജഗ് അമർ അടൽ അതൂല ഠാക്കുർ ഭഗത് തേ ഹർപായ ഹർ ഭാണ ഗുർപായ ഗുർജാ വേ ഹർ പ്രഭാത് ജിയോ സത്ഗുർ കരേ ഹർ പൈ ബേനതി മേരി പൈജ രഖോ അർദാസ് ജിയോ പൈജ രാഖോ ഹർ ജനേ കേരി ਹਰ ਦਿਓ ਨਾਮ ਨਿਰੰਜਨ ਹੋ ਅੰਤ ਚਲਦਿਆਂ ਹੋਏ ਵੇਲੀ ਜਮ ਦੂਤ ਕਾਲ ਨਿਖੰਜਨੋ ਸਤਿਗੁਰੂ ਕੀ ਬੇਨਤੀ ਪਾਈ ਹਰ ਪ੍ਰਭ ਸੁਣੀ ਅਰਦਾਸ ਜੀਓ ਅਰਧਾਰ ਕਿਰਪਾ ਸਤ